0: കക്കട പതിനെട്ടാണ്ട് ഈ കാര്യക്രമക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അവ എണ്ട കക്കട പതിനെട്ട് ചോക്കണ്ട ജാൻസി പ്രതാപ് എഴുതി തയ്ച്ച കവനത്തിന് ഓതിട്ട് ഇന്നത്തെ കാര്യക്രമത്തിന് സുരുമാടന. അവ എണ്ട കക്കട പതിനെട്ട് ഗാനമാടുവ കയ്യിലേനാക്ക് അന്ത് കാലത്ര ജോറാന ഗാളി മളര രബസക്ക് ക്വാട്ടത്ര നടുലു വന്ന ആ കക്കട പതിനെട്ട് ഭയത്തേക്കനാക്ക് എൺപത്തെട്ട് അക്ക എല്ലടലിയോ ആസ പ്രീതി വിശ്വാസത്ര നടുലു ഇപ്പഞ്ചത്ത് മക്ക ഏഴ് എട്ട് അക്ക എല്ലടലിയോ ആസ പ്രീതി വിശ്വാസത്ര നടുലു ഇപ്പഞ്ചത്ത് മക്ക ഏഴ് എട്ട് അന്നനെ എടുത്തണ്ട് ബപ്പഞ്ചത്ത് മദ്ദു തൊപ്പുര കട്ട് അന്നനെ എടുത്തണ്ട് ബപ്പഞ്ചത്ത് മദ്ദു തൊപ്പുര കട്ട് ഉണ്ട് തൊപ്പുരോളില് വിശേഷ കുട്ട് ഉണ്ട് തൊപ്പുരോളില് വിശേഷ കുട്ട് എണ്ണിച്ചെങ്കി തരതര രസക്കൂടി തിപ്പ ഇതില് മദ് പതിനെട്ട് എണ്ണിച്ചെങ്കി തരതര രസക്കൂടി തിപ്പ ഇതില് മദ് പതിനെട്ട് ബാരി എല്ലരോ തിങ്കനൈന്ത് പായസ പിഞ്ഞ മദ് പുട്ട് ബാരി എല്ലരോ തിങ്കനൈന്ത് പായസ പിഞ്ഞ മദ് പുട്ട് ചോക്കണ്ട ജാൻസി പ്രതാപ്ക്ക് ധന്യവാദം. ഇനി കേക്ക കക്കട തിങ്കത്ര നെയ്പു പൈപ്പു തേനി ഈ വിഷയത്തെ തക്ക പറയുക ശ്രീ ചട്ടങ്കട രവി സുബയ്യ.
1: മദ്ദപുട്ട് കക്കടക്കോളി ഞണ്ട് മീന് ചക്കക്കുറു ഉണക്കിറച്ചി ഇതെല്ലാം കേപ്പക്ക എല്ലാടെ ബായലും നീർ ബന്ധിക്കോല കക്കട തിങ്കത്ര പെത കേപ്പക്കലേ തടിക്ക് കുളിർ പത്വ അന്ത കാത്ത് മഴ കോട്ടത്ര തിങ്കാത് പുനരസു പുഷ്യ അസലെ മഴ എണ്ണക്കലേ പോടിയാപ്പ പണ്ഡിത്ത ഉണ്ണനക്കേ.

0: പെർത്ത് ചക്കെക്കുറു ബറത്ത് ചട്ടി ജോബത ദുംബി കൈയിട്ട് പൊതത്ത് കോട്ട പുടിച്ചക്കോ ജോബ് കൈ പുടത്ത ഇട്ട് കോട്ട പുടിച്ചക്കോ ജോബ് കൈ പുടത്ത ഇട്ട് ഇതിനെല്ലാം തിന്നുണ്ട് തടി വറുത്ത നാട് ഇതിനെല്ലാം തിന്നുണ്ട് തടി വറുത്ത നാട് പണ്ടതങ്കേ ബാളങ്കട പടബീരങ്കട നാട് പണ്ടതങ്കേ ബാലങ്കട പടബീര നാട് രാജഭോഗവും കണ്ട പെരിയ ധീരങ്ക കെന്തു രാജഭോഗവും കണ്ട പെരിയ ധീരങ്ക കെന്തു വെപ്പിനോ നാമേതി കക്കടത്തര കോളി രാജഭോഗോ കണ്ട് പെരിയ ധീരങ്ക കെന്തു ഇല്ലി രാജഭോഗോ കണ്ട അഞ്ചെങ്കിൽ നങ്ങട അജ്ജത്താത്തങ്ക മുത്താത്തങ്ക കൊടകന രാജങ്ങ ആളിയണിത്ത രാജങ്ങളുടെ കാലത്തന വീരസൂരത്തെത്തന കാട്ടിക്കൊടുത്തിട്ടുണ്ട് അതങ്ങ് രാജഭോഗവും കണ്ട പെരിയ ധീരങ്ക കെന്തു വെപ്പിനോ നാമീതി കക്കടത്തര കോളി വെപ്പിനോ നാമീതി കക്കടത്തര കോളി നനപ്പിനോ നാനെന്തു തിങ്ക കക്കട കേളി നനപ്പിനോ നാനെന്തു തിങ്ക കക്കട കേളി നനപ്പിനോ നാനെന്തു തിങ്ക കക്കട കേളി
1: ഇച്ചനര കക്കട കേളി ശ്രീ ചക്കര ത്യാഗരാജപ്പയ്യങ്ങളോട് തക്ക് പിഞ്ഞ കവന കേട്ടിര ശ്രോത്രുവളെ നിങ്ങൾക്കെല്ലാവർക്കും കക്കട പതിനെട്ടാണ്ട ശുഭാശയ ബൈന്ദണ്ട് ഇന്ത്യത്ര ഈ കാര്യക്രമത്തിന് തീർത്തനുണ്ട് ബപ്പവാരത്ര കാര്യക്രമത്തിൽ പുനഃ കാങ്ങന കേട്ടെടുത്ത നിങ്ങൾക്കെല്ലാം ധന്യവാദ നമസ്കാരം.